ഗുരു പെരുമാനെ മനതാര നിനൈത്താലേ മനതിൽ അമേദിയും വാഴവിൽ നമ്പിക്കയും പിറക്കും ഒവ്വൊരു നാളെയും ഇറൈവനെ തിരുനാമത്തുടൻ തുടങ്ങിനാൽ അന്ത നാൾ ഇനിമയാക അമയും